0: വേറെ വേറെ പോയിട്ടോ.
1: കണ്ണാടി കാതലി സൊന്നാടി ശിശിരി സല്ലാടി കണ്ടാടി സിത്തു മുത്തു പാട്ട് വിട്ട് സിൽക്ക് തോന്നുതേ സത്തം പോട്ട് കുതിക്ക തോന്നുതേ സത്തു മുത്തു കേട്ട പാട പാട തോന്നുതേ വെക്കമിന്റെ ആട തോന്നുതേ.